0: ഉറദ്ദി മീഹുന്നങ് എവരും ബുനാനത്തെ ഹമകശവറും തിമം മെങ്കെ ഖാരിയത്യ ബാമീഹും ഖനാ ഫറാതും അന്നകം ഗാ വീമുയ
1: ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ
0: എവരും ബുനാനത്തെ അദികിയത്യ ബാമീഹും മുഅ്മിനും ഖംഗാ നുവമുയ

0: ഹും മഗുഫുരദ്ദീമു അദി ഹമ കശവറും തിമം മെം വി മഗുഫുരദിഗം വ ബയകുകം വേ
1: فَإِنَّهُمْ يَوْمَئِذٍ فِي الْعَذَابِ مُشْتَرِكُونَ
0: സഹ ഹമ കശവറും എവരെ

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകോ
0: എക്വരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: തിമമ്മെ മറുവെ വെയ്യശായി കഷിതകഖ വെജ്ജഹിന്ദു ഹമകശവറും തിമമ്മെന്നി അലുൻ തിരുമക ഫുനുവാനെ ബയകുഹയെ
1: അവ ആബാഉന അദി
0: തിമമ്മെങ്കെ ഇസ്വദിയ ഖാബഫെം വെസയേ

0: ഹുട്ട്വാഷ് ഹമകശ വറും എവരെന്നി സുവാൽ കുറവാനെ ബൈക്ക്
1: മാലകും ലാ തനാസറൂം
0: മിയദു തിയബാ മീഹും എകകു അനകകം എഹീൻവനി കീവെഗിൻ ഹിജി
1: ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂം
0: അദികേത്ത എവരെ മിയദു തിബി കിയമംവേ ബോ ലംബാഗിന്നേ.

0: മഗുഫുറദ്ദി മീഹുന്നം എവരും ബുനാനത്തെ ഹമകശവറും തിമം മെങ്കെ ഖൈരിയത്യ ബാ മീഹും ഖനാ ഫറാതും അന്നകം ഗാ വീമുയ
1: ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ
0: എവരും ബുനാനത്തെ അദികിയത്യ തിയബാ മീഹും മുഅ്മിനും ഖംഗാ നുവമുയ

ഹമകശവറും അല്ലാഹു മെനുവി ഇലാഹകു നുവാകമ എവരെന്ന ബുനവിജ്ജ ഹിന്ദകു എവരെം ബൊഡാവെ ഗന്നകം ഗാവൂവേ.

0: ജീക്കും നിഹർമിതാംഗ വഅഖ്റജൂകും മിൻ ദിയ അയ്യാ മാ ബുഡങ്ങിക്കൈ ദുദുഗെ മെദ തയ്യ മാ ബുഡ കാരിവണി കാരിവീമ യാഗെ സിഫ വറബുഡ ബഗില്ലെ ഇങ്ങ
1: വഅ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಮುಬಾರಾತು ಗೆ ಎಮ್ಮೆ ಫೌಗೆ ಅದಾಹಮ ಕುರುಂತಕಾಯ ಬುರ್ಹಿಯ ಮೆಕ್ತಕೆ ಕೊಳೆಮ್ದಾಗೋತು ಗಾಡು ಅರುಣುಗೆ ಟೀಮ್ ಉಂ ಕಿಬೇಕು ನಾ ಹಮೆ ಬಗುತುಂಗೆ ನೆಸ್ತೆ ದಿವಹಿರಾಜ್ಯ ಗೆ ಅದು ಎಂಗಾ ಸತರಸ್ತೆಕ್ ಸಾಲಿಸ್ನುವೆ ಕಿಲೋ ಹಾರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅದಿ ಅಟ್ಟಿ ಹಣುವೆ ಮೆ